0: ലംഗ്യാട് ദിവഹി എഫ് എം.
1: ദിവഹി എഫ് എം
0: ദിവഹി നായകോ.
2: നോദി ഹേ കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം അബദ്വസ് എം മെഗാതുക.

0: ആയി ഭീമുക, അല്ലാഹു മനവി ഇലാഹം തകവീനമ എദ്ദം ഫസാദ വജ്ജൈഹി ഫഹ എവരിങ് എസിഫകു ബുനാ കന്തകും ആരുഷുഗെ വരി അല്ലാഹ് മുസ്താഹിർവെ ബൊടികം വേ
1: ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ.
0: എക്കലാംഗെ കുറവ്വാ കംകാമെതു എക്കലാംഗെ ആ സുവാലിൻ നുക്കുറവേ ഹുട്ടെ എവരെ കുറാ കന്തകാമെതു എവരെന്നാ സുവാൽ കുറവ്വാനത്തെ.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷാഹുദാ മഹ്മൂദ്. ഓഡിയോ വാഹക കമിഹാർ അൾഗുമെ മിഗനെസ്സെനി ബിമ്മാ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗെനെസ്തെനി മി വാഹകയഗെ നവാരവണ ബ വാഹകെ ഹുന്തെരി നഹുഷാളാദേനി ഫാത്മത് സമാ.

0: ഫർഹാദ് അട് ദിവഹി എഫ് എം ദിവഹി നായക
1: മോദി എക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.